0: Thank you.
1: Yo, ഞാനാണ് ഈസ്റ്റ് ഡെന്നി ബാൻഡ് മെമ്പേഴ്സ്.
2: യോ യുട്ട ആൽമോദിക ആൽബം ദോർട്ടനൂറ ഉദിന്ദ മജാ ദേക്കോ മാരനോ വിരക്കാങ്ങലെ മുഗോ നമ്മറ മാരമാ ലോക്കൽ സ്റ്റോർസ് ദേ കമ്മ്യൂണിറ്റിങ്ങോ യാക്കോ ദോ ആൽബം ദ ഗോവാക് കബലഞ്ഞ
3: ചെക്ക് ഇറ്റ് ഔട്ട്.
1: യോ ദ പെർക്ക്.